ബാഷ് തിയ കമ്പലും ദുനിയേഗ ഹയാതായ് എതാങ്ക സീനത്തിരുക്കം എതേകമ വാനമ അന്നാഷ് തിയ കമ്പലുണ്ട മുത ദിവ്വാ ഹുഷീമ അതി റിവെതി വെഗിംവാ വരി കുറവുമക്കും തിയ കമ്പലും വരി കുറവ്വാ ഹുഷീമേ.

ആ മക്കാശവറും അള്ളാഹായ് എക്കലാങ്ക റസൂലായ ഉന്തകൂക്കുറ എബഹി ദൊകുക്കാഫിർവാ മീഹും ദന്നാഷ് അള്ളാഹു എവരെന്ന ദുനിയായി ആഹ്റത്തുക ലാണ ലവ്വി അതി എക്കലാങ്ക ഇഹാനത്തെ അജാബ് എവരെന്ന ടക്ക തയ്യാറു കുറവി.

അതി തീയ കമ്പലും അള്ളാഹായ് എഖലാംഗ റസൂല ആയ് ആഖിറത്തുക ഗുവതി എദേഖം ഗാവാനമ ഫഹ ഹമ കഷവറും അള്ളാഹ് തീയ കമ്പലും കുര ഇഹ്സാൻ തെരിന്ന ബൊടുവെഗംവാ ധർമ്മ തയ്യാർ കുറവ്വാ ഫാവേ.

ഹമകശവറും അല്ലാഹായ ഇകലാംഗ മലായികത്തും നബിയാഗ മച്ച സലവാല്ലവതെ ഏ ഈമാ വിജ്ജ മീസകുന്നേ തിയബാ മീഹും ഇകലേഗ ഫാനുഗ മച്ച സലവാല്ലിവും എതി ദുആ കുറാശ് അതി ഇകലേഗ ഫാനുഗ മച്ച സലാം ലിവും എതി തിയബാ മീഹും ഗിന ഗിനയും ദുആ കുറാശേ.

അമകശോറും അള്ളാഹായ് എകലാംഗ റസൂലായ ഉന്തഗൂ കുറ എബഹി ദൊഗു കൊക്കാഫിർവാ മീഹുൻ ദന്നാഷ് അള്ളാഹു എവരെന്ന ദുനിയായ് ആഹ്റത്തുകാ ലാണ ലവ്വി അതി എകലാംഗ ഇഹാനാത്തരി അജാബ് എവരെന്ന ടക്കാ തയ്യാർ കുറവി.

അളമെങ്കി വരി രസ്കലാകു ഹമകശ്വറും അളമെങ്കി സാഹിബുന്ന ഷായ് അളമെങ്കി ബൊടുന്ന അളമെങ്കിയമം വീമൊയ് ഫഹ എവരെ അളമെം മകുഫുരദ്ദിയേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമന്നസ്കലാങ്ങെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്ങനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെംവാ ദെക്കുളുവെരിയക്കു കമുഗെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي اي انسانا تمن رسكلان گيا مثال جس ادي اينا هدوي گوين اينا هندما نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാനു വിദാളുവാഷെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆ ಒಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ

ഫിയത ദമാലാഗെന്നായി അതി ഫിയത ലപ്പാലാഗെൻ എവരെങ്കെ മതീഗ ഉദുഹി ഉളേ ദൂണിതക എവരെ നുബലനീ ഹെയ്യെ റഹ്മാനുവന്ത റസ്കലാങ്കെ മെനുവി എ തകെതി വെട്ടുണ നുദീ നുഹിഫഹട്ടവത്തെ ഹമ കഷവറും എ കലാങ്കെയി ഹുരിഹാ എച്ചെ മൊള ബല്ലവാ ഒടിഗെംവാ റസ്കലാങ്കേ.

0: ആ വരണമെങ്കിൽ സൂറത്തു ദുഹായ ജൈഗന്ത മ്യോതി കോൺ സൂറത്തെ
1: സൂറത്തു ഷർ
0: ആ എവേമ കുരിയാകു ദിവസവാൻ മുരാജ കുറമുന്ദ ദായരുക എസൂര നിമ്മഫ് ദെങ്ങുണ്ണു സൂറത്തകി കൊബാതോ വ്രംഗള വിസ്നാഗെങ്കിയ ഇങ്ങെ ഏഴു സുവാൽ കുറീമ ജവാബ് ദെങ്ങേനെ തെങ് കൊൻ സൂറത്തെ കംവസ് മികുദീന ഇങ്ങേനെ ഹന്ദാ ഹുണ്ണാൻ ഇങ്ങെ എവേമ സൂറത്തു ഷർ കിയാൽബ അമ്മാണി